നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങമാസം 13-ാം തീയതി ശനിയാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. എം വി രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 എം വി റാണിച്ചങ്ക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. എം വി ബമ്പുക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി ജോളിബോയ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. എം വി റാണി ലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 പുറപ്പെടും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരാജ് ദ്വീപിലേക്ക് എം വി ബാരട്ടാങ് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പോകും. 31 തിങ്കളാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: ശ്രോതാക്കളെ, ഇന്ന് 29 ഓഗസ്റ്റ് ദേശീയ കായിക ദിനം. ഇന്ത്യയുടെ ഇതിഹാസ ഹോക്കി താരം മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. കായിക രംഗത്ത് ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റുക, യുവാക്കളിൽ ഫിറ്റ്നസ് സംസ്കാരം വളർത്തുക.

തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ ദിനാചരണത്തിലൂടെ നിത്യജീവിതത്തിൽ വ്യായാമത്തിൻ്റെയും കായിക വിനോദങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. കൂടാതെ ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ മികച്ച കായിക പ്രതിഭകളെ കണ്ടെത്താൻ ഇത്തരം ദിനാചരണങ്ങൾ സഹായിക്കുന്നു. യുവാക്കളെ തെറ്റായ വഴികളിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ നിന്നും മാറ്റി നിർത്തി നല്ലൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കാനും ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു.

0: എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നാണ് സ്വന്തമായൊരു വീട് എന്നത്. ഇന്ത്യയിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് തുടക്കം കുറിച്ചത്. പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ഇടത്തരക്കാർക്കും വീട് അനുവദിച്ചു കൊടുക്കുന്ന പദ്ധതിയാണിത്. രാജ്യത്തിലുടനീളം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. PMAയുടെ പ്രാഥമിക നേട്ടങ്ങളിലൊന്ന് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ്. ഇത് ഗുണഭോക്താക്കൾക്ക് ഭവന വായ്പകൾക്ക് പലിശ സബ്സിഡികൾ നൽകുന്നു. ഈ പദ്ധതിയിലൂടെ യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് ഒരു പുതിയ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനോ സാമ്പത്തിക സഹായം നൽകുന്നു.
1: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

ശ്രോതാക്കളെ, നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി ആചരിക്കുന്നു. നേത്രദാനം

ആ ദാനമാണ്. ഒരു വ്യക്തി തന്റെ കണ്ണ് ദാനം ചെയ്യുമ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് കാഴ്ചശക്തി നേടാൻ സഹായിക്കുന്നു. കോർണിയ തകരാറ് മൂലമുള്ള അന്ധതയ്ക്ക് പരിഹാരം കോർണിയ മാറ്റിവെക്കൽ മാത്രമാണ്. വ്യക്തികൾ മരണാനന്തരം നേത്രദാനം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ഈ അന്ധത പരിഹരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മരണാനന്തരം നേത്രദാനം നടത്താൻ ഓരോ വ്യക്തിയും സജ്ജരാകണം. എന്നാൽ നേത്രദാനത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളും ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു. കേവലം 1% ജനങ്ങൾ നേത്രദാനത്തിന് തയ്യാറായാൽ കോർണിയ തകരാറ് മൂലമുള്ള അന്ധത തുടച്ചു മാറ്റാൻ നമുക്ക് സാധിക്കും. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വിജയ് യേശുദാസ് പാടിയ ഗാനം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. സംഗീത സംവിധാനം പ്രിൻസ് ജോർജ്. ഗാനരചന ജിസ് ജോയ്.

അടുത്തതായി മേരാ നാം ഷാജി എന്ന ചിത്രത്തിലെ ഗാനം പാടിയവർ ശ്രേയ ഘോഷാൽ, രഞ്ജിത് ഗോവിന്ദ്. ഗാനരചന സന്തോഷ് വർമ്മ.

അവസാനമായി വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹൻ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ. സംഗീത സംവിധാനം അൽഫോൺസ് ജോസഫ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.